എഫ് എം ബാൻഡ് സോ ഷെറി അത് ഒമേഗ ഹാർട്സ് ദി ലൈവ് സ്ട്രീമിംഗ് ജരിയ ന്യൂസ് ഓൺ എ ഐ ആർ എഫ് ദി ആകാശവാണി ദ ਪਟਿਆਲਾ ਕੇਂਦਰ ਹੈ ਤੇ ਇਸ ਦੇ ਨਾਲ ਹੀ ਪ੍ਰੋਗਰਾਮ ਨਾਰੀ ਲੋਕ ਹੁਣ ਖਤਮ ਕਰਨ ਦੀ ਦਿਓ ਇਜਾਜ਼ਤ।